0: അതാദ്യത്തെ ഐ പി എൽ
1: കൃഷ്ണ രാം രാമ
2: കൃഷ്ണായ നമോം കൃഷ്ണായ നമോം കൃഷ്ണായ നമോം നമോ നമഃ.